ഹമഖശവറും തിമൻ റസ്കലാംഗ സുലൈമാനു ഗഫാനു ഇംതിഹാനു കുരവീമെ അദി എകലേ ഗഫാനു ഗ തഖ്തു ഗ മച്ച ഹാഷഗണ്ടെ എല്ലവീമെ ദെങ് എകലേ ഗഫാനു തൗബാവെ വടാഗിൻ എംബുരി രുജൂ ആവെ വടാഗതി.